കണ്ണ് സൗഖ്യമാ, ആവമ്മ കണ്ണ് സൗഖ്യമാ. ജാനക്കി ചിന്ന പൂന പോട്ടിയാ, ഉണങ്കി മോദി തമ്പട്ടപ്പാട് പാത്തിയാട്. യാർക്കും അഞ്ചിടാത സിംഗം താ, ഉറത്തി പാറുങ്ക മങ്കിടാത തങ്കം താ. എന്നമ്മ കണ്ണ് സൗഖ്യമാ, ആവമ്മ കണ്ണ് സൗഖ്യം താ. എന്നമ്മ കണ്ണ് സൗഖ്യമാ, ആവമ്മ കണ്ണ് ഫാന്റാസ്റ്റിക്.